മാർഗവ ചാന്ദിനിയൊക്കെ കോൽക്കലാറത് ഹസ്ബൻഡുമായി പുതാളു തിന്നുമായി ദുവായി കോസല പുതാവായി ഗംഫല ഒക്കുമലായി ദിക്കല്ലിന് താനൊക്കുമലായി മഹരുഗമീൻ ഇന്ദ്രഹന്ദ വഹങ്ങിനൊക്കുമലായി കത്ത് കിടക്കാൻ കേൾക്കണോ സിന്ധരികാക്കാം മേ നാം സ്റ്റോപ്പിക്കറ്റ് മൊന്നു ഭാഗം.